0: സംസ്കാരം. 208 മടിക്കേരി പിഞ്ഞ 850 വിരാജ്പേട്ട വിധാനസഭാ ക്ഷേത്ര വ്യാപ്തിര 552 മതഘട്ടര മനെ മനക്ക് കുദ്ദായിത്ത് പോയിട്ട് ഗണത്തി നമൂനെന കൊടുത്തിട്ട് ഭർത്തി മാണ നമൂനെന ഡിജിറ്റലീകരണം മാടിയുണ്ട്. ജില്ലയിൽ ഒട്ട് 468,657 മതദാരങ്ങൾ ഉണ്ട്. ഗണത്തി നമൂന ശേക്കട 100% പൂർത്തിയായിട്ട് ഇക്കണക്ക് 499 ഗണത്തി നമൂന ഡിജിറ്റലീകരണം ആയിട്ട് 85.37 ಶೇಕಡ ನಚ್ಚಕ್ಕೆ ಸಾಧನೆ ಮಾಡಿತ್ತು ಅರಿಂಚಿ ಬಂದಿತ್ತು. ಕರ್ನಾಟಕ ಕೊಡವ ಸಾಹಿತ್ಯ ಅಕಾಡೆಮಿರ ಆದನಲ್ಲೂ 15ನೇ ಕೊಡವ ಪುಸ್ತಕ ಪತ್ತಾಯತ್ನ ಕೂರ್ಗ್ ಇನ್ಸ್ಟಿಟ್ಯೂಟ್ ಆಫ್ ಟೆಕ್ನಾಲಜಿ ಪೊನ್ನಂಪೇಟೆ ಇಲ್ಲಿ ಇದೇ ತಿಂಗಳ 30ಕ್ಕೆ ಮಜ್ಜನತ್ರ ಮೀದ 3.5 ಗಂಟೆಗೆ ತೊರ್ಪ. ಅಕಾಡೆಮಿರ ಅಧ್ಯಕ್ಷ ಅಜಿನಿಕಣ್ಣ ಮಹೇಶ್ ನಾಚಯ್ಯ ಕೊರವುಕಾರಿಕೆ ವಹಿಸುವ ಕಾರ್ಬಾರ್ಲು ಮುಖ್ಯ ಬಿಂದುವಳಾಯಿತು. ಪೊನ್ನಂಪೇಟೆ ಕೊಡವ ಎಜುಕೇಷನ್ ಸೊಸೈಟಿರ ಅಧ್ಯಕ್ಷ ಮುಕ್ಕಾಟಿರ ಸಿ ಕಾರ್ಯಪ್ಪ ಮಚ್ಚಾರಂಡ ಮಾದಪ್ಪ ಮುಖ್ಯಪಟ್ಟಂಗ ಕೂಡಿಯಾಡುವ. കാസർഗോഡിൽ നടന്ന ഗടിനാട് സമ്മേളനത്തിൽ വിരാജ്പേട്ട കാവേരി പദവിപൂർവ കാലേജിലെ കന്നഡ ഉപന്യാസകി കാളേങ്കട ദമയന്തി തിമ്മയങ്ക് കന്നഡ പയസ്വിനി ശിക്ഷണ രത്ന പ്രശസ്തി കൊടുത്തിട്ട് തമ്മാന മാടിത്തു. സർക്കാരത്ര ജലസമ്പന്മൂല ഇലാഖെ സൂചന കൊടുത്ത പോലെ ഈ കാല മുങ്കാർ മഴ ഭാരി കമ്മിയായിട്ട് ജലാശയത്തിൽ നീറ മട്ട കമ്മിയാനുകൊണ്ട് ജനക്ക് ചാക്കുപ്രാണിക്ക് കുടിപ്പ നീറ തൊന്തരയാപ്പ ആ നെട്ടിൽ രാഷ്ട്രീയ പിഞ്ഞ ജലനീതി അന്വയ കുടിപ്പ നീർക്ക് ഏറെ ആദ്യത്തെ കൊടുപ്പാനുകൊണ്ട് ഇക്ക ജലാശയത്തിൽ കൂട്ടിവെച്ച നീർന കുടിപ്പ നീർക്ക് തൊന്തരയാക്കത്തനക്കെ കൂട്ടിവെച്ചിട്ട് ബളസിയുണ്ടു മിഞ്ഞക്ക് എൻ നീനോ പരിണാമത്തിഞ്ച മഴ കമ്മിയാപ്പ സാധ്യത ഉണ്ടെന്ന് ഭാരതീയ ഹവമാന ഇലാഖെ സൂചന കൊടുത്തിട്ട് ആനങ്കൊണ്ട് ജലാശയത്ര നീരിന കുടിപ്പക്ക് മാത്രം ബളക്കെ മാടിയുണ്ടെന്ന് എണീത്തു. കർണാടക അരണ്യ ഇലാഖയിലെ കൊടുകു റിത്തക്ക് സംബന്ധപ്പെട്ടനക്കെ ഒട്ട് 12 ആന കാവാടിക ചാക്രിക്ക് പപ്പ ആഗസ്റ്റ് 5 സെപ്റ്റംബർ 30 അർജി കാക്കിത്ത് പൂർത്തി മാഹിതി ഇലാഖയുടെ വെബ്സൈറ്റിൽ ഇപ്പാന്ത് അരണ്യ സംരക്ഷണാധികാരിയവും അരിച്ചിട്ടു. ജില്ലാഡളിത ജില്ലാ പഞ്ചായത്ത് കന്നഡ പിഞ്ഞ സംസ്കൃതി ഇലാഖര കൂട്ടാതനില് അടപ്പത അപ്പണ നെങ്കട പുട്ടുന നാളെ കാർബാറ് നാളെ പൊലാക്ക 12 മടിക്കേറെ ഗാന്ധി ഭവനത്തിൽ നടപ്പ. ഈ കാർബാറിൽ ശാസകങ്ങ സംസദങ്ങ മുഖ്യപ്പെട്ടങ്ങ കൂടിയാടുവാന്ത് അറിഞ്ചി ബന്ധിത്ത്. കർണാടക സർക്കാർ മഹിളാ പിഞ്ഞ മക്കട അഭിവൃദ്ധി ഇലാഖര ആദനില് മക്കട നാല് 2026 മാറിപ്പത്ത് മക്ക തങ്ങട പ്രാണത്തിന് അങ്കുന പുട്ടിത്ത് സമയപ്രജ്ഞിച്ച ബോരയങ്കട പ്രാണത്തിന് രക്ഷണ മണ്ണ് ആറാലിഞ്ച 18 ബൈത്ത് കോളപ്പെട്ട കിണ്ണ മക്കൾക്ക് വൈസള മൂടി മക്കൾക്ക് കിളതി ചെന്നമ്മ ശൗര്യ പ്രശസ്തി കൊടുപ്പ. ഈ പ്രകരണ 1/8/2025 31/7/2026 പ്രശസ്തിക്ക് ആയിക്കാന മക്കൾക്ക് 10,000 റുപ്യ കൊതിമത പിന്നെ പ്രശസ്തിക്കാകത കൊടുപ്പാന്ത് അറിഞ്ചി ബന്ധിത്തു. ഇതേ നേരത്ത് മക്കളുടെ കല്യാണ ക്ഷേത്രത്തിൽ കമ്മിയണക്ക് 5 നല്ല കെൽസ മണ്ണെങ്കിൽ 25,000 കൊതിമത പിന്നെ പ്രശസ്തിക്കാകത അന്നനെ സംസ്ഥയ്ക്ക് 1,00,000 കൊതിമത പിന്നെ പ്രശസ്തിക്കാകത കൊടുത്തിട്ട് തമ്മാന മാടുക. ഇരാതെ ഉള്ളവു അർജുന ഉപനിർദ്ദേശകങ്ങ മഹിളാ പിന്നെ മക്കളുടെ അഭിവൃദ്ധി ഇലാഖെ ചെയിൻ ഗേറ്റ് മൈസൂർ റോഡ് മടിക്കേരി ഇല്ലിഞ്ച പടുന്നുണ്ട് ഭർത്തി മണ്ണ അർജുന ബപ്പ ആഗസ്റ്റ് 20 അല്ലിക്ക് എത്തിച്ചിടണമെന്ന് ഇലാഖര ഉപനിർദ്ദേശക പ്രസന്നകുമാരവും അരിച്ചിട്ടിത്തു. ജില്ലയിൽ ഇന്ന് പൊലാക്ക 8.5 ആക്കിരി ആനനയ്ക്ക് കഴിഞ്ഞ 24 ശരാശരി 13.46 mm മഴയായിട്ട് കഴിഞ്ഞ കാല ഇതേ ദിന 13.86 mm മഴയായിട്ട് ഇഞ്ചത്ത്. നാളെ ഗുരുപൂർണിമര മാരിപ്പത്ത് ഹിന്ദു ജനജാഗൃതി സമിതിക്കാര കുശാൽ നഗര ഗൗഡ സമാജത്തിൽ ഗുരുപൂർണി കാർബാർ വൈപ്പത്ത് 4 ഏർപ്പെടുത്തിയിട്ടെന്ന് അറിഞ്ഞു ബന്ധിത്ത്. ഇല്ലിക്ക് ബൈറ്റിത്ര സുദ്ധി സമാചാര തീർന്നത്.
1: ಸುದ್ದಿ ಸಮಾಚಾರ ಕೇಳಿದಿರಿ. ಪ್ರಾಯೋಜಕರು ಇಂಡಿಯಾಸ್ ಲೀಡಿಂಗ್ ಡೆವಲಪರ್ಸ್ ಸನ್ ಸಿಟಿ.
2: ನಮ್ಮ ಮುಂದಿನ ಕಾರ್ಯಕ್ರಮ ಇದೀಗ ಬೆಂಗಳೂರು ಕೇಂದ್ರದಿಂದ.